സംഗമമായി മനസ്സരംഗാവതരിഞ്ഞി എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും.